സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം ശിവശരവണ ഭവ സുബ്രഹ്മണ്യ കുരുശരവണ ഭവ സുബ്രഹ്മണ്യം ഓം ശിവശരവണ ഭവ സുബ്രഹ്മണ്യ കുരുശരവണ ഭവ സുബ്രഹ്മണ്യം ജയ ശിവശരവണ ഭവ സുബ്രഹ്മണ്യ കുരുശരവണ ഭവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം

ജനിക്കും ജപ്പിയെ തേരെ നാം ജീ ബോലോ ജപ്പിയെ തേരെ നാം ജീ ബോലോ ജനിക്കും ജപ്പി